യോഗി സുഞ്ജാംജതി അൽക്കനാം കർത്താർ സൂഖം മൂർത്തനാം നിരഞ്ജൻ കായ കാ ആകാർ സത്യാമൃത സന്തോഷ ദേനേ കേ വിചാർ ദേദ്യ മംഗള സത ഗുണാ സുഖ്രി സന്താ ചൂരാ ജാരാ കുടിയാ രാഖാ രാ ഭവികാർ ഇക് ഹുണ്ടാ